കപിൽ കപിലൻ കൊണ്ടുവന്ന പാടലി നാമ കേട്ടു. ഇളമയ ഉല്ലാസത്തിലെ മലയാള പാടലുകളെ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടിരിക്കണം. അടുത്തതാകെ ശങ്കർ മഹാദേവൻ കൊണ്ടുവരക്കൂടിയ പാടലി നാമ കേൾക്കാം.